പിന്നെ വോസികച്ചിക്ലോ നിഫായും കൊറാനർക്കെ ഭൂമിക്കുറുവാണി കാർബിയജ മേൻ കർജുന തുംഫാൻ സ്റ്റുഡിയോ ലംപെന്നെലി എറോൺ റോംപി കാർഡോം പജിർസി ആകാശവാണി ഗുവാഹത്തി മഹാബാഹുവാങ് ടെങ് ലംപെൻ കാർബിയജായ് മേ ഡാങ് പന്ഥുലോ ജൈമേക്കെ വാങ്ങലക്കെ മീഡിയം ഫിയോ ലംപെൻ മിറ്റാർ ഫറോ പ്ലിരാ ക്രേ സിരാ തോക് ബർഫ കിലോ ഹാർസ് ഫാറു ട്രക്സി റൈൻ കൊയ്ര സിർക്കെ പ്ലപെൻകെ മെഗാ ഹാർസ് പെൻ ഫാറു ഇസിരാ ഇസിരാ തോക് ബർട്രോ കാർബിയജായ് മേഘ ലംപെൻ അപ്രാങ്സിക്കെ പിന്നി ആസാർലാം തേ ആർജുപൻ എക്സിനാ পিনিয়া সারলাম থেকে আভিতে আলু ক্লার ক্লাংচেন লাম থেকে মান আলু ক্লাংচেন আবলোকে সে কাকটিয়া ফানকে মেউলো লং ঠেক ঠেতে আলুকে সারসি কেমি মুচলা আর থেকে লং লেদের আমাদি আলু ক্লাং চেন সি সে কার্কলি এন্ডেড লো মুনি রাতুম ভো কে হ্যাং কাপাসি কাহুদ কাপা চেলাই রম রম পেন কানিং চে পন আলাম থে লাসি সকার বেতুম সার্চ পালাম থে ইল আভে তে আলু ক্লাং চেন মাতাং তে আভে সি পুতে আকে মে নাই সি লং ঠু লক পুকি পুই দাম আলাম থে পিনিয়া সারলাম থেকে লাপু আঞ্চল লো